kanal bin reis immer so gut und gerade in der sehr lacht gut lacht sie will gerade lange will er den angel den tehni angel den tehni angel ja bin ich immer gut gut angel kill gut angel ja bin ich immer gut du nimmer kill auch mir gut in ukrigor honga galang netilu chunagalakku sunnilmaakku pinyasugniku ammalu pilniakku in ukrigor honga galang netilu angutti simarugu ubagu angal thiru gilchini ilchi nok thiru kavri makarangi kare thiramalla galu akchugi unik unikkaan chigutamakwa si angalukti unikkaan chigut thuramalla galu akchugi angurimattangitte ubagutakulla himarebu takullapichin himarurakmugebu jaga piyak pirakchugut khalluna khamagisligu piyak pirakchimarugu ubagutaga jaga ubanga tachmangantamik avlalilapikkama avlalilakkama ilangagut ilangani ഇവിടുത്തെ അങ്ങോട്ട് ഹിമരുക്കാവിളങ്ങും വരുങ്ങ ഇല്ലങ്ങനെ ഇല്ല അങ്ങോട്ട് ഹിമങ്ങിച്ചാലുങ്ങ അങ്ങോട്ട് ഹിമലങ്ങിച്ച് കരാങ്ങി മെയ്യുങ്ങ ചേമച്ചുമിച്ചൊക്കെ ലക്ഷ്മിച്ചുള്ള തുലോ മകൾ ലക്ഷിക്കോ നക്കുതഞ്ഞാമി കക്കുഞ്ഞാമി അങ്ങോട്ട് ഹിമത്തങ്ങിച്ചുങ്ങ ശനിയാണി ചങ്ങിച്ചുങ്ങലൊന്നെ ലോയുങ്ങ ഇല്ല നിഞ്ഞമല് കിഷേനിൽ ഹോക്കിയൂട്ടിമിക്കുമ്പോഴേ അങ്ങോട്ടിമരുങ്ങിമ്മക്കുമ്പോഴേ അമ്മ ചമക്ക കല്ലുനാൽ അമിരുക്കുവാങ്ങ വിലത്തിച്ചു കൗരിമരുത്തിലുങ്ങ കൗരിമരുത്തിലുങ്ങ വിലങ്ങിച്ചു മാന് ചെറുങ്ങ വില ഒറ്റ മാന് ഹിസ്റ്ററാമി അക്കുലിവിങ് ഹിസ്റ്ററാമി ഇനി ഇനുറച്ചുങ്ങ ഇനുറത്തു വിനുകളുങ്ങ കൗരില കൗരില്ലാവിട്ടിച്ചക കൗരി മരുത്തും കൗരിലിട്ടുങ്ങ കൗരിമ്പകത്തുഞ്ഞങ്ങ അവളരികെ ഉറക്കുഞ്ഞങ്ങ അവങ്ങ ചെറുഞ്ഞു അവരെല്ലാം ശിവലിക്ക ലയിക്ക ശിവലി വിനിക്ക ചമാനെ ഞാൻ ഹറിയ പിന്നാലോ ജൈവങ്ങ തുഞ്ഞ ജൈവങ്ങളിമ ഉടക്കരുവു ഉടക്കരുവു അവരെല്ലാം കറ്റരുവു ചെറുഞ്ഞു അവങ്ങൂക്കാപ്പു മൗങ്ങലു ഉടക്കരുത് മൗങ്ങലു ചക്കമ കുപ്പാനു ഉടക്കരുത് ഇളക്കരുത് ഇല്ലെങ്കിൽ കഥ പറഞ്ഞെങ്കിൽ ചൈമപ്പെട്ടു പിന്നെ നിൽക്കുക ശിവുളിവു ശിവുളിവു കൗരിമുളക്കിലുങ്ങിച്ചുപോയി കിഷേനിൽ കൗരിമുളക്കിലുങ്ങ മൗങ്ങ ഇല്ലുവിനാണ് കുപ്പാൻ ചൈനാണ് കുപ്പാക്കുന്നു കൗരിമ പിള്ളേർ എല്ലാവരും അവനിൽ ചക്കമ്മ അവരുടെ മകളിലോകലോക്മിശുങ്ങ നൂലോണിപ്പെട്ട ശിവ വിളിക്ക അവങ്ങ പശി കവരും കവരും മഹാലെല്ലാവരും മെയ്യുങ്ങളിൽ മാൻ ചക്കമിങ്ങ നൂലോണിപ്പറ്റൂലോണിമറ്റ ചൈമ ജാലമ്മറ്റ പികരമ്മകത്തു പിന്നെയും മറ്റില് ഉപകളില് പിന്നെ മറിച്ചു മാന